0: വർഗീസ് മൂലൻ, വിജയ് മൂലൻ, സരിത മാധവൻ വകേമ ആർ മാധവൻ എക്വ തമായി മീ ചിത്രപാഠിയെ നിഷ്പാദന കലതയെന്നെ എതിക് മെതിക് ഇതിഹാസേ നിസി അകൈമകട ലക് നോവുനു ശ്രേഷ്ഠ മിനിസുകുകേ ജീവന അർഗലയ ജയഗ്രഹണ ദക്കബലാകാന്ന വകേമ വിശിഷ്ട രംഗനാംഗൻ പേരുനു സുപരി സിനിമ അധ്യക്ഷീമക് മിതകാന്ന് അതെന്താൻ അവസ്ഥാ ലബന സെഗുനു മിനിസുൻ ഗന ജീവിത ജീവമാന കരണ മെവിനി സിനിമാ പാട്ട് അപ്പൊ ധനമുട്ട് വിതരക് നവേ എയിന്ന് അപ്പിട്ട് ലഭാക്കുന്ന പുലുവാ ആദർശ ബഹുമ്യത്തിന ഇതിൻ ഒബ് നരബപ്പു ചിത്രപട ലൈസ്തോട്ട് മെയ് സിനിമാ പാട്ടയത് എക്കത്തു കരുകന്ന് അമത കരണിപ്പാ ലബൻ സത്യത് ഒബവ് ഹമുന്ന എതിക് സുബ സത്യാക് മമ സുലക്ഷണി ഉദ്ദേശിക ഇതിരിവീര
1: ස්වාධීන පුවත් එසනින් ඔබේ ජංගම දුරකථනයට ගෙන්වා ගැනීමට ITN News Alerts සිංහල සේවාව සක්‍රිය කරගන්න.
2: මොබිටෙල් නම් RJ හිස්තරක් ITN S ලෙස ටයිප් කර 2299 SMS කරන්න.